നാല് കാലം പാച്ചലിലേ, ആ രണ്ട് കണ്ണേ മേച്ചലിലേ, എട്ട് ദശ കൂച്ചലിലേ, കൈ തട്ടുകിര ഓസയിലേ, ചുറ്റി വറോസ് കൊണ്ട് വർറാം പുയല പോലെ, എങ്കോ അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗോ.

എനിക്കും ബുംബും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതൈ.